0: ഗുഡ് മോർണിംഗ് സുദാ സ്നാക്ക്. അപ്പൊ ഈ അലുത് പാക്ക് ഇന്നേ ആരക്ഷാവ് ഫലമുഖില കീനോ എന്താ അപ്പൊ ആരക്ഷാവ് കന്നെ ഹിതല നമ്മ ഹെമദേമ കരാൻ പാറകിയത്ത് അപ്പൊ ഹെമീട്ട് വാഹന ഡ്രൈവ് കരാൻ ബീല ഹവതാവ് ഡ്രൈവിംഗ് സീറ്റ് കെ വാടി വന്നേ ഈട്ട പാസ് പാറ പായിന് കൂട്ടത്തി പെത്ത ബല്ല പായിന്ന് ഗെതറ് വിദുലി പരിപഥയാക്കിയൊക്കെ സംബന്ധം വെനകൊട്ട് ഈ ആരക്ഷിത ക്രമവേദ അവ പാവിച്ച് കയറണം. ഈട പാസ് ഓണമ വിളാവക്ക് ആരക്ഷ ഗീ വട്ടിയുടെ താപ്പയാക്കാകിനി റേട്ട ഗെവാൽ സി സി ടി വി ഹൈ കയറണം. ഒയ മിനിസ്സു ഉണഹാമ അപ്പി അപ്പ ആരക്ഷാവ ഗന ഹിതല കരണ ദേവാലിനി സത്വലോകി ഇന്നവ അന്ന് ഹേമ കൊട്ടാശയ
1: ആരക്ഷാവ ഗന ഹിതനായ
0: ഏകൊള്ളാണ്ട് സി സി ടി വി ഹൈക്കറാന്ന് സെക്യൂരിറ്റി എല്ലാം ഹൈക്കറാന്ന് ഇവ കരാന്ന് ദമ്മേ സ്വഭാദഹമേ പവത്മ ഉദ്ദേശാ സതുൻ വിസിൻ ഭാവിത കരണ ആരക്ഷക ഉപക്രമയാൻ വിദ്യാജ്ഞൻ കണ്ടായമാക് പരീക്ഷണ അക്കറ മേ പരീക്ഷണ വാർത്താവട അണുവ വിശേഷമ കുരുള്ളു തമാങ്കി കൂടു ഹദന കോട്ട് മേ ദെ നവീന പന്നേ കുരുള്ളു
1: അലുത്ത ന്യൂ ജനറേഷൻ കുരുള്ളോ
0: ജെൻസി ലവ
1: ജെൻസി കുരുള്ളോ
0: ഏകൊള്ളോത്കി മേ മേ മേ പരിവർത്തനെ വെലാ തീയനോ ഏകൊള്ളു തമാം കൂടുവ ഹദന കോട്ട് കൂടുവ വട്ടേട്ട് സർബൈൻഗി ഹലു അപ്പ കേനറ മേ ഏകട കിയാന്നേ ഹവ കിയാന
1: ഹവ
0: ഏകാൻ സർപ്പയ ഹലപു സർപ്പ ഹവ ഇതാമ സൂക്ഷമ വിദിയട്ട ബിത്തി വലട്ട ബദ്ധ കരന്ന ദെം പുറുതു വെലാ ഇന്നോ എതുകൊട കൂടുവക് ലംഗ സർപ്പേ ഇന്ന അന്ന ഹിമ ഇന്നോ വഗേ ഹംഗീമ തവ കെനെ കൂട തവ വിലോപികേ കൂട ധനവനോ ഹംഗവനോ ഇതി മേ ഏകൊള്ളങ്ങ ഭയകരണ്ട തമായി മേഗൊള്ളു മേ ക്രമേ പാവിച്ചുക്കണോ കീല കിയാൻ എത്തോട്ടെ ആകെ ബിത്തരട്ടിക്ക് നൊമേറു പെട്ടാവു സതുറാണ്ട് ഗുതുരുവിനേക്ക് വിലക്കേനോ മേ പരേഷുക്കോ കിയണ വിധിയട്ട മേ വിധിയട്ട സർപ്പഹവ സഹിതവ തനനുള്ളത് കുരുളു കൂടുവൽട്ട് സതുരു പ്രഹാര എല്ലവീമേ പ്രതിശതയെ അനിത് കൂടുവൽട്ട് എല്ലവീമേ പ്രതിശതയത്തേക്ക് ഗത്തമ അവ മട്ടമക്ക് തീനോ കീല കിയാൻ ആരക്ഷാവിടെ മേഗുള്ളു കരണ വെടി മേവിനെ കൂടെ സാർത്ഥകായി കേല കിയണം ഹിതാണ്ട് സാമാന്യം കുറുള്ളി കൂടുവ കെതുവ തന്നെ മനുസ്സേ കൂട്ട് ലങ്കാവിന്റെ ബരി തനക്ക് ഉടാത്തക്ക് എമിനത്ത വഹാലേക്ക് ഇഹല തനക്ക് ഹതാൻ ഇതുകൂട്ട് ഇഗുള്ളു ഇത്തന്തി തുപാക്രമശീലി ഈക്ക് തവ ദുരട്ടത് മേക്ക് ആരക്ഷാവകന ഹിതല തവടിയാക്ക് അഡ്വാൻസ് ഹിതനായ തമായി അറിവിധിയെ ദേവൽ പാവിച്ച് കന്നു കീല കിയാൻ സത്തുണ്ട്
1: മൊളയാക്കിയാണ്
0: സത്തുണ്ട് ഹൊന്നട തീരണോ ഞങ്ങൾ മേ ദിവസം വീഡിയോ കക്ഷ ആവിനോ ദക്ക അറ പിരഹരി കോഹിത മേ ദേവുന്ദരദ പലാത്തി വെവറു കാണല്ല പിരഹരി അലിയെ കുലപ്പ് വെച്ച് സിധുവീമ കുലപ്പ് വെലായന അലിയ എത്തരാ പുദ്ഗലേക്കളങ്ങ നത്തറ വേണം മിനിസ്സു ഹിതന്നിമ പഹറ ദേക്കിയ പഹറ ദിന്നെ എയാളങ്ങ നത്തറ വെല എയാദിഹാ ടിക്കല ബലങ്ങിന്നല പൊടി പൊടി പൊടി ദന്നത് പൊടി ചലന ദിക്ക തുണദ്ദാനോ കുലപ്പ് വെച്ച് ബഹങ്ക വേണ്ടോ വിന്നതി ഇതനിങ് അയിങ്ങലായാണ് ഇതിങ് അറ ഇത്തന ഹിട്ടപ്പു പുദ്ഗല ആബാധിത ഹോ കിസിയാം വിലാവക്ക് ആട്ട് ഇത്തനിങ് അയിങ്ങിന്ന് ഇത്തരമ്മ കാലയാക് നെത്തി അറിയമ കേനെ സമാറു കീല തിബ ആബാധിത പുദ്ഗലേ കീല വീഡിയോ ഹറിയിട്ട് പേന്നെ ഹെമോമ ഹിതുവേ നങ് അസറണയാ മേക്കട ഗൊതുരുവേ കിയ ഹബൈ അലിയ അലിയുടെ മൊലേ തിബ മേ സത്തു ഹരി സാങ്വേദി സത്തുണ്ട് ഏതീ വലുതായിരുന്നു അപ്പി ഹിതാ കിട്ടിയാണ് മേ അപ്പി തമായി മേ മിനിസ്സുണ്ട് വെടിയ സമഹാര തെങ്ങൾ സത്തു സാങ്വേദി സഹ ഇതിരി ഇങ്ങിന്നു
1: വിനാടി നവയായിട്ടേ.

0: ഗുഡ് മോർണിംഗ്. ഉദയനാമയായി വിനാടി അട്ടായി വെളാവ.
1: അപ്പൊ അലുത് നായകത്തെ അട്ടത്തെ കോമത് ദാൻ തത്തെ. അലുത് നായകത്തെ അടുത്ത് കോമത് ദാൻ
0: കൊഹേ അലുത് നായകത്തെ
1: ക്രിക്കറ്റ് ഓല കുശാൽ മെൻഡിസ് കെ നായകത്തെ നുതുവ അപ്പൊ ബട്ടേ രീതിയെ കൊതിവ് സഞ്ചാരം ആരംഭിക്കല്ലത് എന്ന് ഇതി മേപ്പാറ് ഫെത്തുമ നെത്ത് മന്ദ ഫെത്തുമ പെത്തുമ ഗിയാത്
0: മന്ദന്നെ
1: അതരാത്രി അട്ടത്തെ പലേന് മെച്ചക്ക് ഹരി എത്തുകൊട്ട് കുശാൽ മെൻഡിസ് കി നായകത്വം തമ്മ എന്നി മാസ തുണക്കട്ട അധിക കാല ജാത്യാന്തര ക്രിക്കറ്റ് പീട്ടിയെ തരംഗ ഇഡോറേക്കട അപ്പൊ അവ ലൈറ്റി മെത്തിബിനെ ഐ പി എൽ പി എസ് എൽ ഗഗ ഹൈറ്റിയാണ് ജമൈക്കാവെ സബീന പാക്കുള്ള തമ്മ അത് മെച്ചക്ക് തീൻ സബീന പാക്ക് ബട്ടേരിന്തി കൊതുപോലെ എത്തുകൊട്ട് എത്തിന തരംഗ ദാ ഹത്തുകട നായകത്തെ തീല തീയനവ മേ കൗത് കൗത്
0: അറിയാ
1: ശ്രീലങ്ക പില അത് തരംഗ ബിമട്ട് എന്നെ നായകത്തേ സാ ഉപനായകത്തെ വിനസ്കം ഗുഡ ദേക്ക് എന്നു കുശാൽ മെൻഡിസ് സാ കമിതു മെൻഡിസ് നായകയാ സഹ ഉപനായകയാ ദാ ശിസ്തുനേതി പലവിനി വത്താ ക്രിക്കറ്റ് നായകത്തെ പത്തെന്നെ കുശാൽ മെൻഡിസ് എക് ദിന തരംഗ ദാ ഹത്തുകട മേ വിനക്ക നായകത്തെ തീല തീയണം നിത്യ നായക എനമേ അര കൗർവാറി ടിക്കാക്ക് അസനീപ ഉണഹാമ് ആബാദ ഉണഹാമ് അറേ വകി ഹറി കോമ നമുത്ത് കുശാൽ കൊതെവുവന്റെ രീവ എക്ദിന പില മെയ്യവന പലയിനെ അവസ്ഥാവ് ഷായ് ഹോപ് തമായി കൊതെവു പിലെ നായക ഷായ് ഹോപ് എത്തുകൊട്ട് ബലമു കൊഹമ വെയ്ത് കേള മേ യാക്കിയോ നായകത്തെ ലബുനെഗ്ഞാന സത്തുരുവി കേള കളി നായകത്തെ ധരല
0: തീയണം
1: അപ്പൊ അലുത് കാര്യമണ്ഡലാക്കിന്നെ അലുത്ത് ഒക്കും അലുത്തലാ തീയന്നെ സിസ്റ്റം ചേഞ്ച് എല്ലാ തീയന്നെ അപ്പിട്ട് വെടക് നേവ അപ്പിട്ടോണെ മെദ്ദിനാണ് ബലമു കോമ വെയ്ത് കേള മൊക്കെ ബട്ടേരിന്തി കൊതിവു കേളക്കാൻ ലേസിപാസു കൊല്ലു മേവിലാവ് ക്രിക്കറ്റ് പിടിയുന്ന വേഗവാത്മ ക്രീഡകയോട്ടൊക്കെ ഗുണക്ക ഇന്ന് മേ ടീം ഷായ് ഹോപ്ല പടങ്കത്തമ ഹെഡ്മേർല ഈട പാശേ ഹോൾഡ് ഈട പാശേ തവകൗത് റോമേൻ പാവല്ല ഈട പാശേ അൽഷാരി ജോസഫ്ല ഓകെ ഗുഡക്ക ഇന്നോ മേ മേ കൗത മേ മെത്ര മേ മേ മേ അറിയാ ദക്ഷ ക്രീഡക്കെ
0: തൂങ്ങിയാവും
1: അപ്പൊ
0: തിന്നോ
1: നായിക്ക കുശാലി ഖമിതു ഇന്നോ പെത്തുമ ഇന്നോ അവൻ്റെ നായിക ഇന്നോ ജാനിത്ലിയരകെ ചറിയ ഇന്നോ മിലാൻ ഇന്നോ വണിയ ഇന്നോ ദുണിയ ഇന്നോ മയ്യ ഇന്നോ ചമീര ഇന്നോ എമണിക്ക് ദിൽഷാൻ മധുസംഗ ഇന്നോ യശാൻ മാലിംഗ് ഇന്നോ അസിത ഇന്നോ പ്രമോദ് മഷാൻ ഇന്നോ ദസുൻ ഗെതിരി ഇന്നോ ദസുൻ മേ ബല മുഖത്ത് വെന്നിക്കല അത് റേ അട്ടട്ട മെച്ചക ബലാന്ന് ലാസ്തി വെന്ന യാളുവാണ്ട് കോൾ എക്ക ദിന്ന് മെച്ചക ബലാന്ന് എക്കട്ട മീറ്റ് വെന്ന്.

0: റേഡിയോ ITN കൊളഹായ് വിനാടിതായി
1: കൃഷി ക്ഷേത്രത്തെ നവപനക് ലഭാതെബിൻ കസാകല പ്ലാന്റേഷൻ മകിൻ അരംഭ എത്തി പ്രധാന വ്യാപൃതി അതര ഒബട സമീപ കസാകല ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് ചാലിയ ഇത അടുമിലകന നേരത്തെ ഒബെ പസു മീറ്റർ സഹനയാക്ത മസകട രൂപ്യ 25000 ദക്വ മിലതി ഗിനീം സന്ദഹ നയ സഹനയാക്ത ഹന്ദുനാദുൻ ഇക്കമ സൂപ്പർ മാർക്കറ്റ് ചാലിയായി
2: ടേക്യ സുരകി മുമക തോട ക്ലീൻ ശ്രീലങ്ക വെടസടഹന യാതതേ ക്രിയാത്മക വന ജാതിക മാർഗ ആരക്ഷാവ പിലിബന്ധ സിസും ദനുവത് കിരീമേ ടേക് യാ മീലങ്ക വെടസടഹന
3: ജുനി തുന്നലദാ ഉദയസന ഹതേ സിട ബോമിലിയ ജാതിക പാസലേദീ
1: സംവിധാനയ ക്ലീൻ ശ്രീലങ്ക ലേഖം കാർഡാലിയ ശ്രീലങ്ക പോലീസിയ സമക അധ്യാപന അമാത്യാശയ
0: പൂർണ മാധ്യമ ഹിവര സ്വാധീന രൂപവാഹിനി മാധ്യചാലയ Take care. Surekimu Magathotta.

0: എന്റെ ചൈതന്യ മഹാത്മാകെ ഗീതകൊന്ന് പ്രേമഗീതവലിൻ വിരഹഗീതവലിൻ ലമാഗീതവലിൻ ബുധുഗുണ് മൗഗുണ് മെ ഹെമ പ്രസ്തുത മതമ നിർമാണ ഗീതവലിൻ പോഷിതായി ജൈവനു ഗീത തുലത് ഈ സങ്കലനയ മനാവ അപ്പട്ട് ദനവ എന്റെ ചൈകുടീശ്വരേൻ രസഗ്യാനുനു മേ സന്തതിയധാര പ്രാസാംഗിക സജീവകരണയ അപ്പി എഡോ ചൈക്കുടി മെത്തുവാണ്ട് മോഹതക വിരാമയാക് ലബാദിമിൻ അഗേ ഹതിൻ മെതൻസിത രസവത് കരാനട്ട് സൂദാനം ഇട കലിംഗ ആദരണീയ സഹോദര രസവത്തുനി മറ്റ് മോഹതകട്ട് അവസര ദിന്ന് അതത് ഉപവെനുവിൻ പ്രാസാംഗിക സജീവകരണയ സമീപകരാന അപ്പട്ട് അനുഗ്രഹയക്കത്തു കരട് അപ്പി അനുഗ്രഹക ഭാവത്തുൻ പിലിബന്ധവ സിഹിപത് കരാനട്ട് സന്തതിയധാര മെ പ്രാസാംഗിക സജീവകരണ ഉപട സമീപകരാനട്ട് അപ്പട്ട് അനുഗ്രഹയക്കത്തു കരന് അപ്പി അനുഗ്രഹക ഭാവത്തുൻ പിലിബന്ധവത് മതക് കരാനട്ട് അവസര ദിന്ന് അപ്പട്ട് അനുഗ്രഹയക്കത്തു കരമിൻ അപ്പി സമഗ്ര നത്തൽ ബന്ധഗ്രേന്നുവാ NLB വസവത്തുനി കോടിപതി സിഹിനെ യഥാർത്ഥയാക് കരണ ഗവാൻ ഒന്നദൻ ഉബേ സൺഡേ ഫണി ഡേക്ക് വെഡി വാസ്യാക് ഉപട അത്കര ദിന്ന് ധനനിദാനെ ലുത്രയ്യ വാർത്ത പലവിന്ദാസിട്ട് സാമ ഇരുദാ ദിനക്കുമ വിശേഷ കരൽ തീയനോ ഈ സുപുർദു മുതൽ തയാകിവിട്ട അമത്തരവ് ധനനിദാനെ ലുത്രയ പത്തുല സൺഡേ ബോണസ് ഇലക്കം ഹതർക്കിൻ സമാനിത അങ്കയ പിലിവലിട്ട കലപ്പാകിട്ട് റുപ്യ ദസദാസ ദകിൻ തയാകി റസക് ദിനാകന്ന് ദൻ ഉബട പുലുവാൻ ജാതി മഹാധന സമ്പത്ത് ധനനിദാനെ ഉപത് മിലദീകന് കോടിപതി സിഹിനെ സെബേ കരകന്ന് അമത്തക കരാൻ നെപ്പാ ജീവിത സിഹിനേട്ട് വാസന വ്യാശീർവാദയ ജാതിക ലുത്രയ മണ്ഡലയ ഇവകീമത്തമായി അപിത് കത്തൽ ബന്ധിക്കുന്ന അങ്കയ്ക്ക് ഡോമാ വി കുടുംബ അഭിദാഹരണ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയത്തിന് ദൻ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് മെത്തിൻ ഡോമാ കളു എട്ടി വത് കിരിമേ യന്ത്ര കനു സഹൽ വെൻകർഗനിമേ യന്ത്ര സഹൽ എസറു കിരിമേ യന്ത്ര എത്തു സഹൽ നിഷ്പാദന സദ ആവശ്യ സീലു യന്ത്ര ഉപകരണ ഇക്കമ വഹലക്കാട്ടെൻ ലബാഗനിമേ പഹസുക്കമ ഒബട്ട് സൽസല തേനോ നിമ യന്ത്ര ഒബട്ട് ആവശ്യ ധാർത്താവൻഗൻ ലബാഗാൻ പുലുവൻ നമ്പർ 31 എൽ ഹേന പാർ മഹർഗമ കേന്ദ്ര സ്ഥാനേ തമായി മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയത്തിന് സ്ഥാപിത കരല തേനെ ബിന്ദു ഏകൈകൈ ഹതൈ ഹെത ഹതൈ അനുപഹൈ ഹെത്ത നവേ കീന ദുർകഥനാങ്കേൻ ഒബട്ട് വെഡി വിസ്തര ദനകാനട്ട പുലുവാ ഏ പിലിബദവത് വമാദരൻ സെനഹസേൻ സേപാത് കരണ ഹതൈ എമനം ആദരണീയ സഹോദര രസവത്തുനെ എട്ടൻ ചൈക്കുടീശ്വരേൻ അപൂർവത്വേൻ എറമ്പുണു രസവത്വ എറമ്പുണു ലക്കണ്ട് സന്തതിയ ധാര പ്രാസാംഗിക സജീവ കരണീയ ഉബേ മത്മത കാവതി കരമേൻ പ്രാണസമപ്രേമേ രാഗസ്വര ബിന്ദിന്നട ഏറ്റ വേദികാവട അറിയും കരമോ അപ്പി ഹൊന്ദാത്പോ സമ്പ്രസാദയാക്കെ കരമോ ഗയാന്നട വേദികാവട സപമിനിന്നട വിശാരദ ദീപിക പ്രദർശിനി പീരിസ് പ്രവീണ ശില്പിയട
1: സ്തുതി ദാസുൻ ലഖാന പ്യൂരുഗി പ്രസംഗേൻ മാ നവതത് ഉപ ഹമോട്ട് എനവാ ഹുദകലാവ് പെമ്പതാനനി കിയാന്ന് താരുന്നേ കടൈമത് പസുവി യതത് ഉബ ഒതനമത് എത്രമ വിവിധ ഹേതോന്മത ദെപ്പത്തട വെലാ ഇന്ന് പ്രേമവന്തീൻ കൊച്ചരത്ത് ഇന്നവത്ത് ഇതിങ് ഏ വകേ പ്രേമവന്തിയ ഗായന കരണ ഗീതയ സുനിൽ ആർ ഗമഗേ കിയാന്ന് ഇതാമ വിശിഷ്ട ഗേ പദരചകയാനൻ വിസിൻ ലിയല ദീപു സംഗീതവേദി രോഹണ വീരസിംഹ്യാൻ വിസിൻ സംഗീതവത് കരപ്പു മേ ഗീതയ അപ്പി ദൻ രസമിന്നിമു മേ ഗീതയ ഹരി അപൂർവ വിധിയുടെ തനോ നിർമാണേ ഉണി ഇത്തരാ ദവസക രോഹണ വീരസിംഹ്യാൻ കനഡാവ സഞ്ചാരക്കേദിനോ മകേ ഗീത തട്ടിയാക് നിർമാണേ വിന വക്കവാനുവേ എത്തെമ്മ ഒഹു കനഡാവേ ഇന്നല തമൈ മേ ഹുദകലാ പെമ്മതിയട്ട മേ തനുവ ഹദന്നേ എത്തമേ താമ മധുര തനുവ അപ്പി തന്നെ ഗീതരസ് വേണ്ടി പോകും.

ഭവിസ്തുതി ഇത് ചേക്കുണ്ടി പ്രവീണ ഗായൻ വേദിയാണി ഹമദാമത്മാപ്പി ഗൗരവനീയറിയുമിൻവേദിക്കാവേദാൻ ഒബുതുമൻഗേ റസവത് അറൂബർ ഗീത സമുച്ചേക്കിൻ ആദരണീയ സഹോദർ റസവത്തുൻ റസഗൻമേമ സമ്പാദ്യ അപ്പി ഒബുതുമന്റെ സമുദൻ നവത നവതത് വേദിക്കാവേശിട്ട് ഹമുബെമിൻ മുണഗഹിമിൻ ഒബുതുമാകെയോ ഗീതാവലി റസേവിധ ഹദാഗമോയിക്കിൻ ആദരണീയ ആരാധനാവ് ആദരണീയ ബലാപുരത്വ ഉപാപീസ തപവീനം ആദരണീയ സൗഹൃദ റസവത്തുണി എഡ്വർഡ് ചായക്കുടീശ്വരെ നിലസിൻ റസഗ്യാനു മേ സന്തതിയധാര പ്രാസാംഗിക സാക്ഷിവക്കരന് അപ്പി വിശാരദ ദീപിക പ്രിയദർശിനി പീരീശ്വരേൻ മിലങ്കട റസഗ്യാനു സൂതാനം ഇത് മത്തേൻ മറ്റ മുഹത്തുക്കട അവസരത്തെ അപ്പം അനുഗ്രഹക്കുക്കറിന് അനുഗ്രഹക ഭവത്തൻ പിലിവതവത് സേ പത് കറാനട്ട് സന്തതിയധാര മേ പ്രാസാംഗിക സാക്ഷിവക്കരന് ഒപ്പിട്ട് സമീപ കറാനട്ട് അപ്പം അനുഗ്രഹക്കുക്കറിന് അപ്പം അനുഗ്രഹക ഭവത്തൻ പിലിവതവത് ബതക്കറാനട്ട് അവസരത്തെ അപ്പം അനുഗ്രഹക്കുക്കറിന് അപ്പി സമഗ്ര നത്തൽ ബന്ധഗ്രേൻവാ എൻ എൽ ബി അസവത്തുണി കോടിപ്പത്തി സിഹിനെ യഥാർത്ഥയാക്കരണകവാൻ ഒന്നതൻ ഉബേ സൺഡേ ഫണി ഡേക്ക് വെടിവാസിയാക്ക് ഒബട്ട് അത്കറതിന് ധനനിധാനിൽ ഉത്തരയ്യ വാർത്ത പലവെന്താസിട്ട് സാം ഇരുദാദിനക്കും വിശേഷക്കറൽ തീയണോ ഈ സുപുർദ് മുതൽ തയ്യാകിവിട്ട് അമത്തറിവ് ധനനിധാനിൽ ഉത്തരയ പത്തുല സൺഡേ ബോണസ് ഇലക്കം ഹാത്രക്കിൻ സമാനിട്ട് അങ്കയ പിലിവലിട്ട് കലപ്പാകിന്റെ റുപ്യ ദശദാസ തകിൻ തയ്യാകി റസാക് ദിനാകന്ന് ദൻ ഒബട്ട് പുലുവാൻ ജാതി മഹാധന സമ്പത്ത് ധനനിധാന ഒബത് മിലദീകന് കോടിപ്പത്തി സിഹിനെ സെബാക്കറകന്ന് അമത്തക്ക് കറാൻ നേപ്പാ ജീവിത സിഹിനെ വാസന വ്യാശീർവാദ ജാതികളുത്തരേ മണ്ഡലേ ഇവകീമത്തമായി അപിത്ത കത്തൽ ബന്ധിക്കുന്ന അങ്കയ്ക്ക് ഡോമാ വി കുടുന്നയാൻ പ്രജ്ഞ അഭിദാഹരന് മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയത്തിന് ദൻ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് മെത്തിൻ ഡോമാ കളു എറ്റി വത് കിരിമേ യന്ത്ര കന്മു സഹൽ വെൻകർഗന്യമേ യന്ത്ര സഹൽ എസറു കിരിമേ യന്ത്ര എത്തു സഹൽ നിഷ്പാദന സദ ആവശ്യ സീലു യന്ത്ര ഉപകരണ ഇക്കമ വഹലക്കാട്ടിൻ ലബാഗനിമേ പഹസുക്കമ ഒബട്ട് സൽസല തേനോ നിമേ യന്ത്ര ഒബട്ട് ആവശ്യ ധാർത്താവൻഗിൻ ലബാഗാൻ പുലുവൻ നമ്പർ 36 എൽ ഹേന പാർ മഹർഗമ കേന്ദ്ര സ്ഥാനേ തമായി മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയത്തിന് സ്ഥാപിത കരല തേന്ന് ബിന്ദു ഏകായകായി ഹതായി ഹെതഹതായി അനൂപഹായി ഹെത്തൻ നവേ കീന ദുർഘതനാങ്കേൻ ഒബട്ട് വെടി വിസ്തർ ദനകാനട്ട് പുലുവൻ ഏപിലി ബന്ധവത്ത് ഉമാദറിൻ സിനഹസേൻ സേഹിപത് കരനോ ഹതായി ഏമനം എട്ട് ചൈക്കുടീശ്വരേൻ വസവത്തുനു ലഖന സന്തതി ധർമ്മേ പ്രാസാംഗിക സജീവ കരണിയ റസഗാൻ വന്നിട്ട് മെ ആദരണീയ സിനിഹസ് എറയുമ മ്യാലക്ക് മന്ദാവട്ട് വിശാരദ് ദീപിക പ്രിയദർശിനി പീരിസ് പ്രവീണ ശില്പിനെ ഒബത്തുമിയതായി നവതാനം.